0: നാരായണ
1: ത്രീ ഓവർ
0: നാരായൺ നാരായൺ
1: ഓക്കെ
0: ഭജമന നാരായണ
1: വൺ മോർ ലാസ്റ്റ് വൺ
0: നാരായൺ നാരായൺ ജയ ഗോവിന്ദ
1: വൺസ് അഗൈൻ ശ്രുതി ടീം ഗെറ്റ്സ് 10 points ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു തല ടീം ആർ യു റെഡി ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് ദയാ കരോ
0: दया करो भगवान शंकर दया करो भगवान
1: ओके
0: दया करो साई नारायणा
1: ओके